0: ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അഥവാ ഞങ്ങൾ പങ്കുചേർത്ത പങ്കാളികൾ. അപ്പോൾ അവർ അഥവാ ആ പങ്കാളികൾ നിശ്ചയമായും നിങ്ങൾ വ്യാജം പറയുന്നവർ തന്നെയാണ് എന്നുള്ള വാക്ക് അവരുടെ നേരെ മറുപടി ഇട്ടുകൊടുക്കും.
1: വചനം 87. അവർ ഇടുകയും ചെയ്യും, കാട്ടുകയും ചെയ്യും, പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇലല്ലാഹി, അല്ലാഹുവിൻ്റെ നേരെ. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. അസ്സലമ, കീഴതുക്കം, സമാധാനം. വദല്ല, തെറ്റിപ്പോകുകയും ചെയ്യും, മറഞ്ഞു പോകുകയും ചെയ്യും. അൻഹും, അവർക്ക്, അവരെ വിട്ടും. മാ കാനു, അവരായിരുന്നത്. യഫ്തറൂൻ, അവർ കെട്ടിച്ചമക്കും.
2: വഅൽഖൗ ഇലല്ലാഹി യൗമ ഇദിനിസ്സലമ വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ.
0: അന്ന് അവർ അല്ലാഹുവിന്റെ നേരെ കീഴടക്കം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നതൊക്കെയും അവരെ വിട്ട് തെറ്റിമറയുകയും ചെയ്യും.
1: വചനം 88. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. വസദ്ദു, തടയുകയും ചെയ്തു. അൻ സബീലി, മാർഗത്തിൽ നിന്ന്. അല്ലാഹി, അല്ലാഹുവിൻ്റെ. സിദ്ന, നാം വർദ്ധിപ്പിക്കും. ഹും, അവർക്ക്. അദാബൻ, ശിക്ഷയെ. ഫൗഖ, മീതെ. അൽ അദാബി, ശിക്ഷയുടെ. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യുഫ്സിദൂൻ, അവർ കുഴപ്പം പ്രവർത്തിക്കും.

0: അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തിട്ടുള്ളവർ. അവർക്ക് ശിക്ഷയ്ക്കുമേലെ നാം ശിക്ഷയെ വർദ്ധിപ്പിക്കുന്നതാണ് അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്നത് നിമിത്തം.
1: അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ട വല്ലതിലും അവനോട് പങ്കുചേർത്തുകൊണ്ട് ആരാധിക്കപ്പെട്ടു വരുന്ന എല്ലാ വസ്തുക്കളെയും, അത് വിഗ്രഹങ്ങളോ മനുഷ്യരോ മലക്കുകളോ മറ്റോ ആവട്ടെ, ഉദ്ദേശിച്ചാണ് ശുറക്കാ അഥവാ പങ്കാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരും തന്നെ അവരുടെ ആരാധകന്മാരെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ഇല്ലെന്നു മാത്രമല്ല, അവർ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവർക്കെതിരായിത്തീരുകയും ചെയ്യും. ഞങ്ങളെ ആരാധിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അതിന് തൃപ്തിപ്പെട്ടുമില്ല, നിങ്ങൾ കളവ് പറയുകയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, തങ്ങൾക്ക് ഒരു സഹായ ശക്തിയായിത്തീരുവാൻ വേണ്ടി അവർ അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, അവർ ഇവരുടെ ആരാധനയെ തന്നെ നിഷേധിക്കുകയും ഇവർക്ക് അവർ എതിരായിത്തീരുകയും ചെയ്യുന്നതാണ്. സൂറ മറിയം 81-82. അങ്ങനെ തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതിയിരുന്ന ആ ദൈവങ്ങൾ അവർക്ക് ഉപകരിക്കാതാകുമ്പോൾ അവർ അള്ളാഹുവിനു വിനയപൂർവ്വം കീഴുതുക്കം കാണിക്കും. പക്ഷേ ഇഹത്തിൽ ഗർവിഷ്ഠരായി കഴിഞ്ഞതിന്റെ ഫലം അതുകൊണ്ട് ഇല്ലാതായിത്തീരുകയില്ല. വിഗ്രഹങ്ങൾ നിർജീവ വസ്തുക്കളായിരിക്കെ അവ എങ്ങനെ അവയുടെ ആരാധകർക്കെതിരെ വാദിക്കുമെന്ന് സംശയിക്കേണ്ടതില്ല. പരലോകത്ത് വെച്ച് അതും അതിലധികവും സംഭവിക്കുമെന്നും ബുദ്ധിയും ജീവനുമില്ലാതിരുന്ന വസ്തുക്കൾ പോലും അവിടെ അനുകൂലമായും പ്രതികൂലമായും സാക്ഷികളായി വരുന്നതുമൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ടതാണ്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും ചെയ്തവർക്ക് അവർ സ്വയം വഴിപിഴച്ചതിന്റെയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും അതുവഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തതിന്റെയും ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ടല്ലോ. അതാണ് അവർക്കു ശിക്ഷയ്ക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. സൂറ നഹ്ല് 86, 87, 88 എന്നീ വചനങ്ങളുടെ അമാനി മൗലവി തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല.

0: ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുറാനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോയിലിനി ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന الصراط المستقيم صراط الذين أنعمت عليهم

ويعقوب نافلة وكلا جعلنا صالحين وجعلنا

فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അംബിയയിലെ 48 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഷംസും സൂറ തീനുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മളിപ്പോൾ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് കേൾക്കുന്നത്. ഇന്ന് സൂറത്തു അൻആമിൽ നിന്നും 73 മുതൽ 78 വരെയുള്ള വചനങ്ങളുടെ പാരായണം അശൈഖ് ഖലീഫ അത്തുനൈജിയുടെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്.

0: ബറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ നിന്നും 73-ാമത്തെ ആയത്ത് മുതൽ 78-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്. അശ്ശൈഖ് ഖലീഫ അത്തുനേജിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 62 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മിഷാരി അൽ അഫാസി.
1: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തമാണ് ഇനി നാം റേഡിയോയിൽ കേൾക്കുന്നത്. സൂറ ഹൂദ് 32-33 വചനങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا نوح قد جادلتنا فاكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 32-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാഅല്ലാഹ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് നടത്തുന്ന ദഅവത്തും അതിനവരുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതാനും വചനങ്ങളായി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. തീർച്ചയായും ഈ 32-ാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് നടത്തിയ ദഅവത്തിന് അവരുടെ പ്രതികരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഖാലു, അവർ പറഞ്ഞു, നൂഹ് നബിയുടെ ജനത പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഖദ് ജാദൽതന, തീർച്ചയായും നീ ഞങ്ങളോട് തർക്കിച്ചു. ജാദല നമ്മൾ തർക്കിച്ചു, ജാദൽത, നീ തർക്കിച്ചു നാ ഞങ്ങളോട്. ഫഅക്സർത്ത ജിദാലന, ഫഅക്സർത്ത ജിദാലന, അതിൽ നീ വളരെയേറെ തർക്കിച്ചു. അക്സറ എന്ന വളരെയധികം. ഫഅത്തിന, അങ്ങനെയാണെങ്കിൽ നീ കൊണ്ടുവാ. ബിമാ തഅദുന, ഞങ്ങളോട് നീ താക്കീതു ചെയ്തത്, നീ ഞങ്ങളോട് താക്കീതു ചെയ്തത്. ഇൻ കുന്ത, നീ ആണെങ്കിൽ. മിനസ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനോട് മാത്രമേ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനൊക്കെ വേണ്ടി ദുആയിരക്കാൻ പാടുള്ളൂ, അള്ളാഹുവിലേക്ക് മധ്യവർത്തികളെ സ്വീകരിക്കാൻ പാടില്ല, ശിർക്ക് ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റമാണ്, മരണത്തിനേശുള്ള ജീവിതം അവിടെ സ്വർഗവും നരകവും ഒക്കെയുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് രക്ഷയുടെയും മോക്ഷത്തിൻ്റെയും വഴി, അവനോട് അനുസരണക്കേട് കാണിക്കുന്ന, അവനെ ധിക്കരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവർക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ട് എന്നെല്ലാം ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിൽ പല സന്ദർഭങ്ങളിലായി പല ഘട്ടങ്ങളിലായി നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പ്രബോധനം ചെയ്തു അല്ലേ. അപ്പോൾ നൂഹ് നബിയുടെ സമൂഹത്തിലെ പ്രമാണിമാർ മലഊകൾ എന്ന് സമൂഹം വിധി കൽപ്പിക്കുന്ന ഏതൊരു നാട്ടിലുമുള്ളതുപോലെ ആ നാട്ടിലുമുള്ള പ്രമാണിമാർ വളരെ മോശമായ രീതിയിലാണ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. നൂഹേ, നിന്റെ കൂടെ ബുദ്ധിയില്ലാത്ത ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരായ ആളുകളൊക്കെയാണ് നിന്റെ കൂടെയുള്ളത്, ഞങ്ങളൊക്കെ ഈ സമൂഹത്തിലെ ഉന്നതരും പ്രമാണിമാരുമാണ്, അതുകൊണ്ട് അവരെയൊക്കെ നീ ആട്ടിപ്പായിക്കണം, എന്നാലാണ് ഞങ്ങൾ നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഞാനൊരിക്കലും എൻ്റെ കൂടെയുള്ളവരെ ആട്ടിയോടിക്കില്ല, അങ്ങനെ ഞാൻ ആട്ടിയോടിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് വന്നെത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ആർക്കാണ് സാധിക്കുക, നിങ്ങളോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലമോ കൂലിയോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം എൻ്റെ റബ്ബ് മാത്രമാണ് നൽകുക, അവനോടാണ് ഞാൻ അതാഗ്രഹിക്കുന്നത് എന്ന് തുടങ്ങി പല സംസാരങ്ങളും സംഭാഷണങ്ങളും നൂഹ് നബി അലൈഹിസ്സലാമും തൻ്റെ ജനതയുമായി നടന്നത് തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നീ ഒരു പ്രവാചകനാണെങ്കിൽ ഒരു അത്ഭുതങ്ങൾ കാണണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ഖജനാവുകളുണ്ട് എന്നോ വരാൻ പോകുന്ന മറഞ്ഞ അദൃശ്യങ്ങൾ എനിക്ക് അറിയുമെന്നോ ഞാനൊരു മലക്കാണ് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. അതൊന്നും എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളുമല്ല. മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനും നിങ്ങൾക്കുള്ളൊരു താക്കീതുകാരനുമാണ് എന്ന് വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ശേഷമുള്ള അവരുടെ പ്രതികരണമാണ് അള്ളാഹു ഈ സൂറത്തുൽ ഹൂദിലെ 32-ാമത്തെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിക്കുകയാണ്, തർക്കിച്ചു, ഫഅക്തർത ജിദാലന, അതൊരു ചില്ലറ തർക്കല്ല, വളരെയേറെ നീ എന്ത് ചെയ്തുകയാണ്, തർക്കിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅ്തിന ബിമാ തഅദുന ഇൻ കുന്ത മിന സ്വാദിഖീൻ, ഫഅ്തിന, നീ കൊണ്ടുവാ, ബിമാ തഅദുന, ഞങ്ങളോട് നീ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ശിക്ഷയുണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടുവാ ഞങ്ങളുടെ അടുത്തേക്ക്. ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ ഒരു സത്യസന്ധനാണെങ്കിൽ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് നൽകിയത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. ഒന്ന്, അള്ളാഹു നമ്മളെ അറിയിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ധൃതി കാണിക്കുകയാണ്. ഇസ്തിഇജാലാണ് അവരുടെ ധൃതി. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ധൃതി കാണിക്കുന്നത്? അവർ വെല്ലുവിളിക്കുന്നതും ധൃതി കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിനോ ഒന്നുമല്ല, മറിച്ച് നിഖമത്തല്ലാഹി വഅദാബഹു വസുഖ്തഹു, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള നിഗ്രഹത്തിന് നിഖമത്തിനാണ്. അതേപോലെ വഅദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്കാണ് അവർ ധൃതി കാണിക്കുന്നത്. വസുഖ്തഹു, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള കോപത്തിലേക്കാണ് അവരുടെ ഈ ധൃതി. അവർ പറഞ്ഞത് വെച്ചാൽ അവരുടെ ഈ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമായി രണ്ടാമത്തെ കാര്യം, ഒന്ന് അവരുടെ ധൃതി, രണ്ടാമത്തത് അവർ പ്രഖ്യാപിക്കുകയാണ്, എന്താണ്? വനഹനു ലാനത്തബിഉക, ഞങ്ങളൊരിക്കലും നൂഹെ നിന്നെ പിൻപറ്റാൻ പോകുന്നില്ല, ഞങ്ങളൊരിക്കലും നിന്നെ അനുസരിക്കാനോ നീ പറഞ്ഞത് വിശ്വസിക്കാനോ നിന്റെ വാദങ്ങൾ അംഗീകരിക്കാനോ നിന്നെ പിൻപറ്റാനോ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് രണ്ടാമത്തെ അവരുടെ പ്രഖ്യാപനം. അതുകൊണ്ട് ഫഅ്തിനാബിമാ തഅദുന, അല്ലെങ്കിൽ ഉദുഉ അലൈനാബിമാ ശിഅത്, നീ നിനക്ക് തോന്നിയത് ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിക്ക്, എന്നിട്ട് ഫല്യഅ്തിന മാ തദുഉ ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ നീയാണ് കൊണ്ടുവാ എന്നുള്ള ഒരു കാര്യം. ഇതിൽ മൂന്നാമത്തെ കാര്യം, അവർ പരിഹസിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ. നാലാമത്തത് അവർ വെല്ലുവിളിക്കുകയാണ് അല്ലേ. ഒന്ന്, അവർ ധൃതി കാണിക്കുകയാണ്. രണ്ട്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമല്ല, ഇതൊന്നും പിൻപറ്റാൻ തയ്യാറല്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തത് പിന്നെ അവർ പരിഹസിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ. നാലാമത്തത് അവർ വെല്ലുവിളിക്കുകയാണ്, നിനക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോവാ എന്നുള്ള രൂപത്തിൽ അവർ വെല്ലുവിളിക്കുകയാണ്. സത്യത്തിൽ ഇതിൽ നിന്ന് നമുക്ക് ഉള്ള ഗുണപാഠം, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പരിഹസിക്കുക, അവനെ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒരാളുടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിൻ്റെ കക്ഷിയിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ അടയാളമാണ് അമ്പിയാക്കളുടെ സന്ദേശങ്ങൾക്കെതിരെ നിൽക്കുക, അതിനെ വെല്ലുവിളിക്കുക, അതിനെ പരിഹസിക്കുക എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത സ്വീകരിച്ചത് ഈ പരിഹാസത്തിൻ്റെ, ഈ വെല്ലുവിളിയുടെ, ഈ നിഷേധത്തിൻ്റെ, ഈ താൻ പോരിമയുടെ നിലപാട് പ്രഖ്യാപനമാണ് 32-ാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു യാ നൂഹ്, അവർ പറഞ്ഞു, നൂഹെ, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിച്ചു. സത്യത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം അവരെ തർക്കിച്ചിരിക്കണോ? നൂഹ് നബി അലൈഹി സ്വലാം അവരോട് നിരന്തരം ദഅവത്ത് നടത്തിയിരിക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അവരോട് നിരന്തരം തുടർച്ചയായി ദഅവത്ത് നടത്തിയിരിക്കുകയാണ് ഒരു കാര്യത്തിലേക്ക്. ആ ദഅവത്ത് ഒരു തർക്കമായി, ഒരു വെല്ലുവിളിയായി അവർക്ക് തോന്നിയതാണ്. കാരണം തുടർച്ചയായി നിരന്തരമായി രാവും പകലും നൂഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് ആ ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാം, ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ള രൂപത്തിൽ അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ അവർ ഈ വെല്ലുവിളികളിലൂടെ എത്തിപ്പെടുന്നത് മഹാനാശത്തിലേക്കായിരിക്കും എന്നുള്ളത് തീർച്ചയായും തൊട്ടവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 33-ാമത്തെ വചനം, ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻശാ വമാ അൻതും ബിമുഅ്ജിസീൻ. ഖാല, അദ്ദേഹം നൂഹ് നബി അലൈഹി സ്വലാം അതിന് മറുപടി പറയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅതീകും ബിഹില്ലാഹു, തീർച്ചയായും ഇന്നമാ തീർച്ചയായും ഒരു കാര്യം എന്താണ്, യഅതീകും ബിഹി, അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക, അള്ളാഹു, അള്ളാഹു മാത്രമാണ്, ഇൻഷാ അ, അവൻ ഉദ്ദേശിച്ചുവെങ്കിൽ, വമാ അൻതും, നിങ്ങളല്ല, എന്തല്ല, ബിമുഅ്ജിസീൻ, തോൽപ്പിച്ചു കളയാൻ കഴിയുന്നവൻ അല്ല, കഴിയുന്നവർ അല്ല എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ അവരാവശ്യപ്പെട്ടത്, നീ വലിയ സത്യവാനാണെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷയെ കൊണ്ടുവന്നു താന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്. ലെ ഫഅ്തിനാ ബിമാ തഅദുന ഇൻകുന്ത മിന സ്വാദിഖീൻ, നീയൊരു സത്യവാനാണെങ്കിൽ നിന്റെ ശിക്ഷയെ ഒന്ന് ഞങ്ങളിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്. ഖാല, നൂഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഇന്നമായി തീ കുംബിഹില്ല, ആ ശിക്ഷ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇൻഷാ അ, അത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ നടപ്പാക്കും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും, വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്ക് ഒരിക്കലും അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാൻ സാധിക്കില്ല. വളരെ വ്യക്തമായി, വളരെ ദൃഢമായൊരു ബോധ്യത്തിൽ, അചഞ്ചലമായി ആ മനുഷ്യരുടെ മുമ്പിൽ, തൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ, ശിർക്കൻ വാദങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി, നെഞ്ചുയർത്തി താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ദൃഢത അവരെ ബോധ്യപ്പെടുത്തുകയാണ്. പരിഹാസത്തിൻ്റെ, വെല്ലുവിളിയുടെ സ്വരത്തിൻ്റെ മുമ്പിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി വളരെ വ്യക്തതയും ബോധ്യതയുമാണ്. ഇന്നമായ എത്തിക്കും ബിഹില്ല, തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ പരിഹസിക്കുന്ന, നിങ്ങൾ വെല്ലുവിളിക്കുന്ന ഈ ശിക്ഷ, അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക അല്ലേന്ന്, അത് അല്ലാഹു കൊണ്ടുവന്ന് തരും. ഇൻഷാ അ, അത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ, ഉദ്ദേശിക്കുന്നിടത്ത് അവൻ വിചാരിക്കുന്നവരുടെ മേൽ അത് നടപ്പാക്കും. പക്ഷേ വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹി സ്വലാം ഈ ആയത്തിലൂടെ അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹു ഒരു ജനസമൂഹത്തിലേക്ക് നിയോഗിച്ച ഒരു പ്രവാചകൻ്റെ പ്രബോധനവും ആ പ്രവാചകൻ്റെ പ്രബോധനത്തിന് അവരുടെ കൂട്ടത്തിലെ ജനസമൂഹത്തിൻ്റെ മറുപടിയും വളരെ വ്യക്തമായി അള്ളാഹു അത് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലും ഏതു കാലഘട്ടത്തിലും ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും, വളരെ വ്യക്തമായി കാണാൻ പറ്റും അല്ലേ. ഈ കാലത്തും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർമ്മപ്പെടുത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, പല ഭാഷകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംവിധാന സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതേ തരത്തിലുള്ള പരിഹാസങ്ങൾ, മറുപടികൾ, വെല്ലുവിളികൾ ഒക്കെ നമ്മുടെ കാലത്തും നമ്മുടെ നാടുകളിലും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ മറുപടികൾ അല്ലേ? എങ്കിൽ നിങ്ങളുടെ അള്ളാഹു ഞങ്ങളെ ഒന്ന് ശിക്ഷിക്കട്ടെ, ഞങ്ങളെ ഒന്ന് നശിപ്പിക്കട്ടെ, ആ ശിക്ഷ ഞങ്ങളിലേക്കൊന്ന് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ഇതേ പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ചരിത്രത്തിൽ ഉടനീളം തൗഹീദിൻ്റെ പ്രബോധകർക്ക്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറുപടികളുടെ രൂപം അള്ളാഹു വളരെ നേരത്തെ ഇവിടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ള, വിവേകമുള്ള, കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയുമുള്ള ചിന്തിക്കുന്നവർ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളലാണ്. അതായത് നൂഹനബി അലൈഹിസ്സലാമിൻ്റെ ജനത സ്വീകരിച്ച നിലപാടും അവരുടെ മറുപടികളും അതിനോട് മഹാനായ നൂഹനബി അലൈഹിസ്സലാമിൻ്റെ സംസാരങ്ങളും പ്രതികരണങ്ങളും രണ്ടും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ഏറ്റവും നല്ല പര്യവസാനം തീർച്ചയായും നൂഹനബി അലൈഹിസ്സലാമിനും വിശ്വസിച്ചവർക്കുമാണ് എന്ന് തൊട്ടവചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടും. ആ വിജയത്തിലേക്ക്, വിശ്വാസത്തിലേക്കുള്ള മാർഗദർശനം

0: ഞങ്ങളിലേക്കൊന്ന് കൊണ്ടുവാ. നീ വലിയ സത്യവാനും നീയൊരു പ്രവാചകനും ഒക്കെയാണെങ്കിൽ ഞങ്ങളെയൊന്ന് ശിക്ഷിക്കൊന്ന് കാണട്ടെ എന്നുള്ള രൂപത്തിലുള്ളൊരു വെല്ലുവിളിയും പരിഹാസവുമാണ് 32-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. 33-ാമത്തെ വചനത്തിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ തിരിച്ച് അതിനുള്ള പ്രതികരണമാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻഷാ വമാ അൻതും ബിമുഅ്ജിസീൻ. അള്ളാഹു മാത്രമാണ് നിങ്ങൾക്കത് കൊണ്ടുവരുന്നവൻ. ഇന്നമാ യഅതീകും ബിഹില്ല ഇൻഷാ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലത് കൊണ്ടുവരും. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾക്കൊരിക്കലും അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാൻ ആകില്ല എന്ന് വളരെ വ്യക്തമായി ഈ രണ്ട് വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും ചിന്തിക്കാനും ഈ അമ്പിയാക്കളുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാനും റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദ് 32-33 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്മാരെ വെല്ലുവിളിച്ചവർ. ക്ലാസ് നിയന്ത്രിച്ചത് ജംഷീർ സലാഹി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം.

0: മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം അഷേഖ് സഅദ് അൽ ഖാമദിയുടെ ശബ്ദത്തിലൂടെ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 389-ാമത്തെ പേജാണ് ഇൻഷാല്ലാ.

0: ബറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. മനപ്പാഠം ഇവിടെ സമാപിക്കുകയാണ്. അശ്ശൈഖ് സഅദ് അൽ ഗാമിദി നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ 389-ാമത്തെ പേജിന്റെ പാരായണമാണ് ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 77 മുതൽ 101 കൂടി വചനങ്ങളാണ് ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഖാസിം ഫാദേൽ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. സൂറത്തുൽ കഹ്ഫിലെ വചനമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. സംസാരിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 27-28 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

സൂറത്തുൽ കഹ്ഫിലെ 27-ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, പാരായണത്തിൽ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയരുത്. അവിടെ തായിനെ കലകല ചെയ്യുന്നു, അതുപോലെ ഊഹിയ എന്നത് ഹാഇൻ്റെ മഖ്റജ് മാറുന്നു. അങ്ങനെ വത്ലു മാ ഊഹിയ എന്നാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ഇവിടെ മിൻ കിതാബി, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെ വത്ലു മാ ഊഹിയ മദ് മുൻഫസിലാണ്. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തജിദ മിൻ ദൂനി ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുൽതഹദ മുൽതഹദ മദ് ഇവദ് ദാലിനെ, അവിടെ തൻവീനാണ്, തൻവീനിൽ വഖഫ് ചെയ്യുന്നു. മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. 28-ാമത്തെ ആയത്തിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹഹ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദവാതി അല്ലെങ്കിൽ ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹഹ. തെറ്റുകൾ, വസ്ബിർ എന്നതിനെ വസ്ബിർ എന്നാണ്, സ്വാദ് മാറി സീനാവുന്നു, റായിനെ തഫ്ഹീം ചെയ്യുന്നു, കനപ്പിക്കുന്നു. ആയതിനാൽ വസ്ബിർ നഫ്സക, റായിനെ തർക്കീഖാണ് ചെയ്യേണ്ടത്, റായിനെ കനപ്പിക്കാൻ പാടില്ല, നേർപ്പിക്കണം. മഅല്ലദീന യദ്ഊന, ഐന് മാറി യദ്ഊന എന്നാവുന്നതും തെറ്റാണ്. റബ്ബഹും ബിൽഗദാതി, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബിൽഗദാതി എന്നുള്ളത് ബിൽഗദവാതി എന്ന് ഓതരുത്. അവിടെ ബിൽഗദവാതി അഥവാ വാന് തൊട്ട് മുകളിൽ ഒരു കുത്തനെ നിൽക്കുന്ന ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അത് വാവിനെ നീട്ടാനാണോ എന്ന് കരുതും. അങ്ങനെ ബിൽഗദാതി എന്ന് പറയേണ്ടതിന് പകരം ബിൽഗദവാതി എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ബിൽഗദാതി എന്നാണ്. വൽ അശിയി യുരീദൂന വജ്ഹ, വഖഫ് ചെയ്യുമ്പോൾ വജ്ഹ. വലാ തഅദു ഐനാക അൻഹും, ഇവിടെയും വലാ തഅദു, ഈ തഅദു എന്നുള്ള പദം കൂടുതൽ ശ്രദ്ധിക്കണം. വലാ തഅദു എന്ന് ഐന് മാറി ഹംസയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വലാ തഅദു എന്നുള്ളത് വലാ തഅദു എന്നാവരുത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുന്യ. ഇവിടെ സീനത്തൽ ഹയാത്തി ദുന്യ, നോക്കൂ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വാവുമേൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷേ ഹയാത്തി ദുന്യ എന്ന് ധാരാളം കേട്ട് പരിചയമുണ്ട്, ആയതിനാൽ അവിടെ ഹയവാത്തി എന്ന് പറയില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുരീദു സീനത്തൽ ഹയാത്തി ദുന്യ വല തുതിഉ മൻ അഗ്ഫൽന ഖൽബഹ. ഇവിടെ മൻ അഗ്ഫൽന ഖൽബഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും വല തുതിഉ മൻ അഗ്ഫൽന എന്നാവും. വല തുതിഉ മൻ അഗ്ഫൽന, മൻ അഗ്ഫൽന നൂനിനെ കൊണ്ട് വായിക്കും. മെൻ അഗ്ഫൽന, ഹംസ നഷ്ടപ്പെടും. അങ്ങനെ മെൻ അഗ്ഫൽന, നൂനിന് ശബ്ദ് വരുന്നു, ഹംസ നഷ്ടപ്പെടുന്നു, ധാരാളം അബദ്ധങ്ങൾ അങ്ങനെ വരുന്നു, ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വല തുതിഉ, വല തുതിഉ, ത്വാ ഐനും ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല തുതിഉ മെൻ അഗ്ഫൽന ഖൽബഹ. മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ ദിക്രിന, കാഫിനെ ഖൽഖലയും ചെയ്യരുത്, ദിക്രിന അല്ല ദിക്രിന. വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ അംറുഹു മീമിന് അംറുഹു എന്നുള്ള പദം, തൊട്ട് മുൻപും പറഞ്ഞു അംറുഹു സൂറത്തുൽ മസദിലെ പോലെ അംബ്രുഹു എന്ന് മീമ് മാറി ബാ വരുന്ന ഒരു ശബ്ദം ധാരാളം ആളുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അതും ശ്രദ്ധിക്കണം. അംറുഹു ഫുർത്താ, ഫുർത്താ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മേലെ മുൻപല്ലിൻ്റെ മുരട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഇത്തുബാഖ് എന്ന സിഫത്ത് കൃത്യമായാലേ ത്വാഇൻ്റെ മഖ്റജ് അല്ലെങ്കിൽ ആ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. ഫുർത്താ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
1: സൂറത്തുൽ കഹ്ഫിലെ 27-28 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. തജ്വീദ് നിയമങ്ങളോടൊപ്പം പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ കൃത്യമായി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ.
3: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840.
0: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ അഹ്സാബിലെ 22-ാമത്തെ ആയത്താണ്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 22-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പരിപാടി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 22-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി തൻസീൽ. സൂറ തൗബ 46 വരെ സൂക്തങ്ങൾ പാരായണം ചെയ്യുന്നു ഷെയ്ഖ് അലി അൽ ഹുദൈഫി.